ആകാശവാണി ഇംഫാൽ ങ്ങാങ്ങോം കിരണ് പാവ് പാചരി അഹാൻപത് മറുപ പാവ് മുഖ്യമന്ത്രി യുംനാം ഖ്യാംസാന ഇംഫാൽ സൈക്കിൾ ലംബി സംജിൻബി തബക് സത്തരിബു ചത്തുന് യങ്ങിൻക്രെ മണിപ്പൂർ പോലീസ്ന ഹൈരി മാങ്ക്രിബ മിയോയി കണ്ണനബ തീവുമി തബക് ലാപ്തന് ചത്തരി അമസും ഭാരത് മ്യാൻമാർഗി ങ്ങാംഖ ലാന ഡ്രഗ് ലാലോൺബട് ചൗന് ചേനബ മ്യാൻമാർ മസാമ എൻ സി ബിന ഡൽഹിദി ഫാറെ മുഖ്യമന്ത്രി യുംനാം ഖ്യാംസാന ഇംഫാൽ സൈക്കിൾ ലംബി സംജിൻബി തബക് ചത്തരിബു ചത്തുന് യങ്ങിൻക്രെ സഹി അസി മാർച്ച് തര മരിദ ലംബി അസി സംജിനനബ പ്രോജക്ട് അമ മുഖ്യമന്ത്രി മസാമക്ന ഹുദോക്കിബനി ലംബി അതു സംജിൻബി ഹുജിക് ഫാവുദ വരിബ ഫിയംസിംഗ് അതു പബ്ലിക് വർക്സ് ഡിപ്പാർട്ട്മെന്റ് കി ഇഞ്ചിനിയർ സോങ്ഥാം ബിശ്വചന്ദ്രന മുഖ്യമന്ത്രിദ മരിക് ചുംന പൗദോംകി ലംബി അതു ക്വാളിറ്റി കൺട്രോൾ തൗദുന അപിബ മതംഗി മനുങ്ദ നിങ്തിന സംജിൻബ ലോയിശിനനബ മുഖ്യമന്ത്രിന പൗതാക് പീകി ഖോങ്ചത് അതുക്ക് സരുക് അമ ഒയന മുഖ്യമന്ത്രി യുംനാം ഖ്യാംസാൻബു പങ്കൈ അമസും കുന്ദ്രാക്പം ഏരിയാഗി ക്ലബ്സിംഗ് അമതി മിയാംന ഹറൗ തയാംന ഓക്കി മഫം അതുക്ക് മിയാംന പുക്കലപ്പ് വക്കച്ചിങ്സു മുഖ്യമന്ത്രിന താക്കി വക്കച്ചിങ് അതു താരമ മതുങ്ദ മുഖ്യമന്ത്രിന മഫം അതുക്ക് മിയാംഗി ഹിംബദ സംഗമ തങ്ങായി ഫദോ പോലംസിംഗ് ഫങ്ങന്നനബ സർക്കാർന മഖാതാന ഹൊനക്കിഗനി ഹൈനസു താജവ പീക്കി വേൾഡ് എസ് വാക്സിൻ ദേന ലാക്പദ മുഖ്യമന്ത്രി യുംനാം ഖ്യാംസാന യായ്ഫ പൗജൽ പിരക്ലി വാരോൽ അമ മുഖ്യമന്ത്രി ഹായ് മാലയംഗി ഒയന എസ് ഐ ബി എച്ച് മറു ഫങ്ന മുത്തനബ സംസിലപ്പ് ഖോങ്ജിങ്ങു മൈ പാഹനബ ഹനബദ വൈജ്ഞാനിക് സിംഗ്ന എസ് ഐ ബി എച്ച് തി ങ്ങാക്തോക്നബ അതി ലയങ്ങനബഗിദമക് തിജിൻ ഹുംജിൻബ കാണരബ ഹിദാക് അമസും വാക്സിന സിംഗ പുതോപ്പന ചൗറബ മതിങ് ഒരി മസിഗി മതക്ത ഹക്സൽഗി ലംദ തബക് തൗരിബ മിയോയിസിംഗ് അമസും വോളണ്ടിയർ സിംഗ്ന കതോക്പഗ ലോയനന ഹനബ കയാഗി മഹിന എസ് ഐ ബി എച്ച് തേങ്ങനബദ ഖുമാങ് സൗക്സിന സംസിൻബ ങ്ങംലി എസ് ഐ ബി എസ് കി മരം മിയാം ഹെന ഖങ്ങനബ അമസും മസിഗി മരം മഖാ താന തിജിന പുന്ന തൗദാങ് ലൗമിനുന ലൈന അസി സന്തോപ്പ തിങ്ന മസാമു ഫവ തുങ്ങി ഖുനായ് അമ സ്യാംനസി ഹനസു മുഖ്യമന്ത്രിന ഫങ്ദോക്ലി മണിപ്പൂർ പോലീസ്ന ഹൈരി മാങ്ക്രിബ മിയോയി കണ്ണനബ തീവമഗി തബക് ലാപ്തന ചത്തരി രാജ്യ പോലീസ് കി കൺട്രോൾ റൂംന താദോർപ്പ ചെറോൽ അമ ഹായ് കാങ്പൂപ്പ് ജില്ലാഗി മനുങ് ചൻബ ലൈലോൺ വൈഫൈ അമസും ഖാരം വൈഫൈ കുൾസിംഗി അവാങ് തങ്ങ സരുക്ത ലൈബ സിംസാങ് സിംഗ്ദ സെക്യൂരിറ്റി ഫോഴ്സ്ന തീവമഗി തബക് ചത്തകി സിംഗ്നബ മഫംസിംഗ് അമസും ഇരാങ് തോക്കൻബ തോങ്ങാൻ തോങ്ങാൻ ജില്ലാസിംഗി മഫം കെയാദസു സെക്യൂരിറ്റി ഫോഴ്സ്ന തീവമഗി തബക് ലാപ്തന ചത്തരി അമരോംദ ഗരാങ് സെക്യൂരിറ്റി ഫോഴ്സ്ന ഇംഫാൽ ഈസ്റ്റ് ജില്ലാഗി ഹൈങ്ങാങ് പോലീസ് സ്റ്റേഷൻഗി മനുങ് ചൻബ ഖബം ലംഖൈ മഖാലൈക്കായ്ദഗി പ്രിപാക്കി മിയോയ് അമ ഫാരെ മഹാക് ലാങ്മൈ ഡോങ്ദഗിനി ഹൈരി ങസി മാലയംഗി മ്യൂസിയം നുമിത്നി കുംജാലിസിംഗ് സമാപൻ ഹുംപുത്ര തരേത്കി ങസി

0: ꯑꯀꯥꯁꯕꯥꯅꯤ ꯏꯝꯐꯥꯜ ꯉꯥꯡꯕꯝ ꯉꯥꯟꯊꯣꯏꯅ ꯄꯥꯎ ꯄꯥꯖꯔꯤ ꯑꯍꯥꯟꯕꯗ ꯃꯔꯨꯑꯣꯏꯕ ꯄꯥꯎ ꯃꯥꯂꯦꯝꯒꯤ ꯃ꯭ꯌꯨꯖꯤꯌꯝ ꯅꯨꯃꯤꯠꯅ ꯂꯥꯛꯄꯗ ꯃꯨꯈ꯭ꯌ ꯃꯟꯇ꯭ꯔꯤ ꯌꯨꯝꯅꯥꯝ ꯈꯦꯝꯆꯥꯟꯅ ꯌꯥꯏꯐ ꯄꯥꯎꯖꯦꯜ ꯄꯤꯔꯛꯂꯤ ꯑꯁꯥꯝꯒꯤ ꯃꯥꯅꯁ ꯅꯦꯁꯅꯦꯜ ꯄꯥꯔꯛꯇ ꯆꯍꯤ ꯑꯁꯤꯗ ꯂꯝꯀꯣꯏꯕꯁꯤꯡ ꯂꯥꯛꯄꯒꯤ ꯆꯥꯡ ꯌꯥꯝꯅ ꯋꯥꯡꯂꯦ ꯀꯣꯡꯒ꯭ꯔꯦꯁ ꯂꯨꯆꯤꯡꯕ ꯚꯤ ꯗꯤ ꯁꯥꯊꯤꯁꯟ ꯉꯁꯤ ꯀꯦꯔꯂꯝꯒꯤ 13 ꯁꯨꯕ ꯃꯨꯈ꯭ꯌ ꯃꯟꯇ꯭ꯔꯤ ꯑꯣꯏꯅ ꯋꯥꯁꯛ ꯂꯧꯈ꯭ꯔꯦ ꯑꯃꯁꯨꯡ ꯗꯣꯅꯔ ꯃꯟꯇ꯭ꯔꯥꯂꯣꯏꯒꯤ ꯁꯦꯀ꯭ꯔꯦꯇꯔꯤꯅ ꯂꯨꯆꯤꯡꯕ ꯃꯤꯍꯨꯠ ꯀꯥꯡꯕꯨꯒ ꯂꯣꯛ ꯁꯚꯥ ꯑꯗ꯭ꯌꯛꯁ ꯑꯣꯝ ꯕꯤꯔꯂꯥꯒ ꯎꯟꯅꯗꯨꯅ ꯔꯥꯖꯁꯊꯥꯟꯒꯤ ꯀꯣꯇꯥ ꯗꯣꯔꯤꯌꯥ ꯑꯃꯁꯨꯡ ꯏꯔꯤ ꯁꯤꯜꯀ ꯄꯨꯟꯁꯤꯟꯗꯨꯅ ꯑꯅꯧꯕ ꯐꯤ ꯃꯈꯜ ꯑꯃ ꯍꯧꯗꯣꯛꯅꯕ ꯈꯟꯅꯈ꯭ꯔꯦ ꯃꯥꯂꯦꯝꯒꯤ ꯃ꯭ꯌꯨꯖꯤꯌꯝ ꯅꯨꯃꯤꯠꯅ ꯂꯥꯛꯄꯗ ꯃꯨꯈ꯭ꯌ ꯃꯟꯇ꯭ꯔꯤ ꯌꯨꯝꯅꯥꯝ ꯈꯦꯝꯆꯥꯟꯅ ꯌꯥꯏꯐ ꯄꯥꯎꯖꯦꯜ ꯄꯤꯔꯛꯂꯤ ꯁꯣꯁꯤꯌꯦꯜ ꯃꯦꯗꯤꯌꯥꯗ ꯊꯥꯒꯠꯂꯛꯄ ꯋꯥꯔꯣꯜ ꯑꯃꯗ ꯁ꯭ꯔꯤ ꯈꯦꯝꯆꯥꯟꯅ ꯍꯥꯏ ꯃ꯭ꯌꯨꯖꯤꯌꯝꯅ ꯇꯣꯉꯥꯟ ꯇꯣꯉꯥꯟꯕ ꯀꯥꯡꯂꯨꯞꯁꯤꯡꯒꯤ ꯀꯂꯥ ꯁꯪꯁꯀ꯭ꯔꯤꯇꯤ ꯑꯃꯁꯨꯡ ꯖꯤꯑꯣ ꯄꯣꯂꯤꯇꯤꯀꯦꯜꯒꯤ ꯈꯦꯟꯅꯕ ꯀꯌꯥ ꯍꯟꯊꯍꯟꯗꯨꯅ ꯃꯤꯌꯥꯝ ꯃꯔꯛꯇ ꯊꯥꯖꯅꯕ ꯑꯃꯗꯤ ꯑꯃꯠꯇ ꯑꯣꯏꯕꯒꯤ ꯁꯛꯇꯝ ꯁꯥꯒꯠꯄꯗ ꯑꯆꯧꯕ ꯊꯧꯗꯥꯡ ꯂꯧꯔꯤ ꯅꯨꯃꯤꯠ ꯑꯁꯤꯅ ꯂꯥꯛꯄꯗ ꯑꯩꯈꯣꯏꯒꯤ ꯏꯅꯥꯛ ꯈꯨꯜꯂꯕ ꯀꯂꯥ ꯁꯪꯁꯀ꯭ꯔꯤꯇꯤ ꯃ꯭ꯌꯨꯖꯤꯌꯝꯒꯤ ꯈꯨꯠꯊꯥꯡꯗ ꯌꯣꯛꯈꯠꯇꯨꯅ ꯑꯩꯈꯣꯏ ꯃꯁꯦꯜꯒꯤ ꯃꯔꯛꯇ ꯅꯨꯡꯁꯤ ꯆꯥꯟꯅꯕ ꯑꯃꯁꯨꯡ ꯑꯄꯨꯟꯕꯒꯤ ꯁꯛꯇꯝ ꯁꯥꯒꯠꯃꯤꯟꯅꯔꯁꯤ ꯍꯥꯏꯅ ꯃꯨꯈ꯭ꯌ ꯃꯟꯇ꯭ꯔꯤꯅ ꯃꯈꯥ ꯇꯥꯈꯤ ꯅꯨꯃꯤꯠ ꯑꯁꯤꯒꯤ ꯄꯥꯂꯟ ꯊꯧꯔꯝ ꯔꯥꯏꯖ꯭ꯌꯒꯤ ꯑꯥꯔꯠ ꯑꯦꯟ ꯀꯜꯆꯔ ꯗꯤꯄꯥꯔꯠꯃꯦꯟꯅ ꯁꯤꯟꯗꯨꯅ ꯏꯝꯐꯥꯜꯒꯤ ꯃꯅꯤꯄꯨꯔ ꯁ꯭ꯇꯦꯠ ꯃ꯭ꯌꯨꯖꯤꯌꯝꯗ ꯄꯥꯡꯊꯣꯛꯀꯅꯤ ꯊꯧꯔꯝ ꯑꯁꯤꯗ ꯕꯤꯚꯥꯒ ꯑꯁꯤꯒꯤ ꯀꯃꯤꯁꯅꯔ ꯑꯩꯁ ꯒ꯭ꯌꯥꯟ ꯄ꯭ꯔꯀꯥꯁ ꯁꯔꯨꯛ ꯌꯥꯒꯅꯤ ꯊꯧꯔꯝ ꯑꯁꯤꯗ ꯑꯥꯔꯠ ꯑꯦꯟ ꯀꯜꯆꯔꯒꯤ ꯍꯥꯟꯅꯒꯤ ꯗꯤꯔꯦꯛꯇꯔ ꯗꯣꯛꯇꯔ ꯀꯦ ꯁꯨꯕꯤꯇꯥꯅ ꯃ꯭ꯌꯨꯖꯤꯌꯝꯅ ꯇꯣꯈꯥꯏ ꯇꯥꯕ ꯃꯥꯂꯦꯝꯕꯨ ꯄꯨꯟꯁꯤꯟꯕ ꯍꯥꯏꯕ ꯀꯨꯝꯁꯤ ꯆꯍꯤꯒꯤ ꯄꯥꯂꯟ ꯊꯧꯔꯝ ꯑꯁꯤꯒꯤ ꯍꯤꯔꯝ ꯑꯁꯤꯒꯤ ꯃꯇꯥꯡꯗ ꯋꯥ ꯉꯥꯡꯒꯅꯤ ꯅꯨꯃꯤꯠ ꯑꯁꯤꯒ ꯃꯔꯤ ꯂꯩꯅꯅ ꯕꯤꯚꯥꯒ ꯑꯁꯤꯅ ꯁꯤꯟꯗꯨꯅ ꯊꯥ ꯑꯁꯤꯒꯤ ꯅꯤꯄꯥꯟꯗꯒꯤ ꯅꯨꯃꯤꯠ ꯇꯔꯥꯅꯤ ꯆꯨꯞꯅ ꯆꯠꯊꯔꯛꯄ ꯀꯜꯆꯔꯦꯜ ꯑꯦꯄ꯭ꯔꯤꯁꯤꯌꯦꯁꯟ ꯀꯣꯔꯁ ꯂꯣꯏꯁꯤꯟꯕꯒꯤ ꯊꯧꯔꯝꯁꯨ ꯉꯁꯤ ꯄꯥꯡꯊꯣꯛꯀꯅꯤ ꯉꯁꯤꯒꯤ ꯑꯣꯏꯅ ꯃ꯭ꯌꯨꯖꯤꯌꯝ ꯌꯦꯡꯕ ꯂꯥꯛꯄꯁꯤꯡ ꯇꯤꯀꯦꯠ ꯀꯛꯇꯅ ꯂꯦꯝꯅ ꯌꯦꯡꯍꯟꯒꯅꯤ ꯍꯥꯏꯔꯤ ꯋꯥꯔꯜ ꯑꯦꯗꯁ ꯚꯦꯛꯁꯤꯟ ꯗꯦꯅ ꯂꯥꯛꯄꯗ ꯃꯨꯈ꯭ꯌ ꯃꯟꯇ꯭ꯔꯤ ꯌꯨꯝꯅꯥꯝ ꯈꯦꯝꯆꯥꯟꯅ ꯌꯥꯏꯐ ꯄꯥꯎꯖꯦꯜ ꯄꯤꯔꯤ ꯋꯥꯔꯣꯜ ꯑꯃꯗ ꯃꯨꯈ꯭ꯌ ꯃꯟꯇ꯭ꯔꯤꯅ ꯍꯥꯏ ꯃꯥꯂꯦꯝꯒꯤ ꯑꯣꯏꯅ ꯑꯩꯆ ꯑꯥꯏ ꯚꯤ ꯑꯦꯗꯁ ꯃꯔꯨ ꯐꯪꯅ ꯃꯨꯠꯊꯅꯕ ꯆꯪꯁꯤꯜꯂꯛꯄ ꯈꯣꯡꯖꯪ ꯑꯁꯤꯕꯨ ꯃꯥꯏ ꯄꯥꯛꯍꯟꯅꯕ ꯍꯣꯠꯅꯕꯗ ꯕꯩꯒ꯭ꯌꯥꯅꯤꯛꯁꯤꯡꯅ ꯑꯩꯆ ꯑꯥꯏ ꯚꯤ ꯑꯦꯗꯁꯇꯒꯤ ꯉꯥꯛꯊꯣꯛꯅꯕ ꯑꯃꯗꯤ ꯂꯥꯌꯦꯡꯅꯕꯒꯤꯗꯃꯛ ꯊꯤꯖꯤꯟ ꯍꯨꯝꯖꯤꯟꯕ ꯀꯥꯟꯅꯔꯕ ꯍꯤꯗꯥꯛ ꯑꯃꯁꯨꯡ ꯚꯦꯛꯁꯤꯟꯅꯆꯤꯡꯕ ꯄꯨꯊꯣꯛꯄꯅ ꯆꯥꯎꯔꯕ ꯃꯇꯦꯡ ꯑꯣꯏꯔꯤ ꯃꯁꯤꯒꯤ ꯃꯊꯛꯇ ꯍꯛꯁꯦꯜꯒꯤ ꯂꯝꯗ ꯊꯕꯛ ꯇꯧꯔꯤꯕ ꯃꯤꯑꯣꯏꯁꯤꯡ ꯑꯃꯁꯨꯡ ꯚꯣꯂꯨꯟꯇꯤꯌꯔꯁꯤꯡꯅ ꯀꯠꯊꯣꯛꯄꯒ ꯂꯣꯏꯅꯅ ꯍꯣꯠꯅꯕ ꯀꯌꯥꯒꯤ ꯃꯍꯩꯅ ꯑꯩꯆ ꯑꯥꯏ ꯚꯤ ꯑꯦꯗꯁ ꯊꯦꯡꯅꯕꯗ ꯈꯨꯃꯥꯡ ꯆꯥꯎꯁꯤꯟꯅ ꯆꯪꯁꯤꯟꯕ ꯉꯝꯂꯤ ꯑꯩꯆ ꯑꯥꯏ ꯚꯤ ꯑꯦꯗꯁꯀꯤ ꯃꯔꯝꯗ ꯃꯤꯌꯥꯝꯗ ꯍꯦꯟꯅ ꯈꯪꯍꯟꯕ ꯑꯃꯁꯨꯡ ꯃꯁꯤꯒꯤ ꯃꯔꯝꯗ ꯃꯈꯥ ꯇꯥꯅ ꯊꯤꯖꯤꯟꯗꯨꯅ ꯄꯨꯟꯅ ꯊꯧꯗꯥꯡ ꯂꯧꯃꯤꯟꯅꯗꯨꯅ ꯑꯩꯆ ꯑꯥꯏ ꯚꯤ ꯁꯟꯗꯣꯛꯄ ꯊꯤꯡꯗꯨꯅ ꯃꯁꯥ ꯃꯎ ꯐꯕ ꯇꯨꯡꯒꯤ ꯈꯨꯟꯅꯥꯏ ꯑꯃ ꯁꯦꯝꯂꯁꯤ ꯍꯥꯏꯅꯁꯨ ꯃꯨꯈ꯭ꯌ ꯃꯟꯇ꯭ꯔꯤꯅ ꯐꯣꯡꯗꯣꯛꯂꯤ ꯑꯩꯆ ꯑꯥꯏ ꯚꯤ ꯑꯦꯗꯁꯀꯤ ꯃꯇꯥꯡꯗ ꯅꯣꯡꯃꯒꯤ ꯑꯣꯏꯕ ꯁꯦꯟꯁꯤꯇꯥꯏꯖꯦꯁꯟ ꯄ꯭ꯔꯣꯒ꯭ꯔꯥꯝ ꯑꯃ ꯆꯥꯟꯗꯦꯜ ꯖꯤꯂꯥꯒꯤ ꯎꯅꯣꯄꯥꯠ ꯚꯤꯂꯦꯖꯇ ꯄꯥꯡꯊꯣꯛꯈ꯭ꯔꯦ ꯊꯧꯔꯝ ꯑꯗꯨ ꯃꯅꯤꯄꯨꯔ ꯁ꯭ꯇꯦꯠ ꯂꯥꯏꯕꯂꯤꯍꯨꯗ ꯃꯤꯁꯟ ꯆꯥꯟꯗꯦꯜ ꯑꯃꯗꯤ ꯃꯅꯤꯄꯨꯔ ꯁ꯭ꯇꯦꯠ ꯑꯦꯗꯁ ꯀꯟꯇ꯭ꯔꯣꯜ ꯁꯣꯁꯥꯏꯇꯤꯅ ꯁꯤꯟꯕꯅꯤ ꯊꯧꯔꯝ ꯑꯗꯨꯗ ꯄꯨꯟꯅ ꯁꯦꯜꯐ ꯍꯦꯜꯞ ꯒ꯭ꯔꯨꯞ 190 ꯔꯣꯝ ꯁꯔꯨꯛ ꯌꯥꯈꯤ ꯃꯅꯤꯄꯨꯔ ꯁ꯭ꯇꯦꯠ ꯑꯦꯗꯁ ꯀꯟꯇ꯭ꯔꯣꯜ ꯁꯣꯁꯥꯏꯇꯤꯅ ꯁꯤꯟꯗꯨꯅ 92 ꯁꯨꯕ ꯏꯟꯇꯔꯅꯦꯁꯅꯦꯜ ꯑꯦꯗꯁ ꯀꯦꯟꯗꯜ ꯂꯥꯏꯠ ꯃꯦꯃꯣꯔꯤꯌꯦꯜ ꯗꯦ ꯉꯔꯥꯡ ꯃꯅꯤꯄꯨꯔ ꯄ꯭ꯔꯦꯁ ꯀ꯭ꯂꯕ ꯏꯝꯐꯥꯜꯗ ꯄꯥꯡꯊꯣꯛꯈ꯭ꯔꯦ ꯂꯥꯏꯠ ꯗ ꯂꯤꯒꯦꯁꯤ ꯔꯤꯃꯦꯝꯕꯔ ꯑꯦꯗꯚꯥꯟꯁ ꯑꯦꯛ ꯍꯥꯏꯕ ꯍꯤꯔꯝꯗ ꯄꯥꯡꯊꯣꯛꯈꯤꯕ ꯊꯧꯔꯝ ꯑꯗꯨꯗ ꯖꯦꯅꯤꯝꯁꯀꯤ ꯃꯦꯗꯤꯀꯦꯜ ꯁꯨꯄꯔꯤꯟꯇꯦꯟꯗꯦꯟꯠ ꯗꯣꯛꯇꯔ ꯀꯦ ꯑꯦꯁ ꯂꯣꯀꯦꯁꯣꯔ ꯁꯤꯡ ꯁꯔꯨꯛ ꯌꯥꯈꯤ ꯕꯣꯔꯗ ꯑꯣꯐ ꯁꯦꯀꯦꯟꯗꯔꯤ ꯏꯖꯨꯀꯦꯁꯟꯅ ꯂꯧꯕ ꯍꯟꯗꯛ ꯆꯍꯤꯒꯤ ꯀ꯭ꯂꯥꯁ 10 ꯄꯔꯤꯈ꯭ꯌꯥꯗ ꯃꯥꯛ ꯋꯥꯡꯅ ꯐꯪꯗꯨꯅ ꯃꯥꯏ ꯄꯥꯛꯂꯛꯈ꯭ꯔꯕ ꯕꯤꯁꯅꯨꯄꯨꯔ ꯖꯤꯂꯥꯒꯤ ꯀꯨꯝꯕꯤꯗ ꯂꯩꯕ ꯌꯥꯏꯃ ꯃꯣꯗꯦꯜ ꯒꯔꯜꯁ ꯍꯥꯏꯁ꯭ꯀꯨꯜꯒꯤ ꯃꯍꯩꯔꯣꯏꯁꯤꯡ ꯇꯔꯥꯝꯅ ꯒ꯭ꯔꯨꯞꯀꯤ ꯊꯧꯔꯝ ꯑꯃ ꯉꯁꯤ ꯁ꯭ꯀꯨꯜꯁꯤꯗ ꯄꯥꯡꯊꯣꯛꯈ꯭ꯔꯦ ꯊꯧꯔꯝ ꯑꯗꯨ ꯌꯨꯠ ꯐꯣꯔ ꯀꯨꯝꯕꯤꯅ ꯁꯤꯟꯕꯅꯤ ꯅꯣꯡꯃꯗ ꯇꯉꯥꯏ ꯐꯗꯅ ꯆꯪꯕ ꯄꯣꯠꯂꯝꯁꯤꯡ ꯄꯨꯕ ꯒꯥꯔꯤ 126 ꯉꯁꯤ ꯑꯌꯨꯛ ꯏꯝꯐꯥꯜꯒꯤꯗꯃꯛ ꯖꯤꯔꯤꯕꯥꯝ ꯊꯥꯗꯣꯛꯈ꯭ꯔꯦ ꯉꯥꯛꯁꯦꯜꯒꯤ ꯑꯀꯟꯕ ꯆꯦꯛꯁꯤꯟ ꯊꯧꯔꯥꯡꯒ ꯂꯣꯏꯅꯅ ꯏꯝꯐꯥꯜ ꯖꯤꯔꯤꯕꯥꯝ ꯅꯦꯁꯅꯦꯜ ꯍꯥꯏꯋꯦꯗ ꯏꯝꯐꯥꯜ ꯇꯝꯅ ꯄꯨꯊꯣꯔꯛꯂꯤꯕ ꯒꯥꯔꯤꯁꯤꯡ ꯑꯗꯨꯒꯤ ꯃꯅꯨꯡꯗ ꯑꯦꯜ ꯄꯤ ꯖꯤ ꯇꯦꯡꯀꯔ 7 ꯄꯦꯇ꯭ꯔꯣꯜ ꯇꯦꯡꯀꯔ 95 ꯗꯤꯖꯜ 94 ꯑꯃꯁꯨꯡ ꯕꯤꯂꯥꯇꯤ ꯃꯥꯇꯤ ꯇ꯭ꯔꯛ 13 ꯌꯥꯎꯔꯤ ꯑꯁꯥꯝꯒꯤ ꯃꯥꯅꯁ ꯅꯦꯁꯅꯦꯜ ꯄꯥꯔꯛꯇ ꯆꯍꯤ ꯑꯁꯤꯗ ꯂꯝꯀꯣꯏꯕꯁꯤꯡ ꯂꯥꯛꯄꯒꯤ ꯆꯥꯡ ꯌꯥꯝꯅ ꯋꯥꯡꯂꯦ ꯍꯥꯏꯔꯤ ꯁꯔꯀꯥꯔꯒꯤ ꯄꯥꯎ ꯃꯇꯨꯡꯏꯟꯅ 2025-26 ꯑꯣꯏꯅ ꯍꯧꯈꯤꯕ ꯊꯥ 8 ꯂꯣꯝ ꯑꯁꯤꯗ ꯄꯥꯛ ꯑꯁꯤꯗꯒꯤ ꯄꯨꯟꯅ 1,50,000 ꯇꯥꯟꯕ ꯉꯝꯂꯦ ꯕꯟꯕꯥꯔꯤ ꯔꯦꯟꯁ ꯐꯣꯔꯦꯁ ꯑꯣꯐꯤꯁꯔ ꯄ꯭ꯔꯟꯖꯥꯜ ꯇꯥꯂꯨꯛꯗꯥꯔꯅ ꯍꯥꯏ ꯁꯤꯖꯟ ꯑꯁꯤꯒꯤ ꯑꯣꯏꯅ ꯍꯧꯖꯤꯛ ꯐꯥꯎꯕꯗ ꯂꯩꯕꯥꯛ ꯑꯁꯤꯒꯤ ꯂꯝꯀꯣꯏꯕ 60,000 ꯑꯃꯁꯨꯡ ꯃꯄꯥꯟ ꯂꯩꯕꯥꯛꯇꯒꯤ ꯂꯝꯀꯣꯏꯕ 1,600 ꯔꯣꯝ ꯄꯥꯛ ꯑꯁꯤꯗ ꯂꯥꯛꯈ꯭ꯔꯦ ꯄꯥꯛ ꯑꯁꯤ ꯂꯥꯛꯂꯤꯕ ꯖꯨꯟ ꯊꯥ ꯐꯥꯎꯕ ꯃꯤꯌꯥꯝꯅ ꯌꯦꯡꯕ ꯌꯥꯒꯅꯤ ꯇꯥꯕꯤꯔꯤꯕ ꯄꯥꯎ ꯑꯁꯤ ꯑꯀꯥꯁꯕꯥꯅꯤ ꯏꯝꯐꯥꯜꯗꯒꯤꯅꯤ ꯀꯣꯡꯒ꯭ꯔꯦꯁ ꯂꯨꯆꯤꯡꯕ ꯚꯤ ꯗꯤ ꯁꯥꯊꯤꯁꯟ ꯉꯁꯤ ꯀꯦꯔꯂꯝꯒꯤ 13 ꯁꯨꯕ ꯃꯨꯈ꯭ꯌ ꯃꯟꯇ꯭ꯔꯤ ꯑꯣꯏꯅ ꯋꯥꯁꯛ ꯂꯧꯈ꯭ꯔꯦ ꯔꯥꯏꯖ꯭ꯌꯒꯤ ꯔꯥꯖ꯭ꯌꯄꯥꯜ ꯔꯥꯖꯦꯟꯗ꯭ꯔ ꯕꯤꯁ꯭ꯋꯅꯥꯥꯠ ꯑꯥꯔꯂꯦꯀꯔꯅ ꯇꯤꯔꯨꯕꯅꯟꯊꯄꯨꯔꯝꯗ ꯃꯍꯥꯛꯄꯨ ꯃꯨꯈ꯭ꯌ ꯃꯟꯇ꯭ꯔꯤ ꯑꯣꯏꯅ ꯊꯕꯛ ꯄꯥꯏꯕ ꯑꯃꯁꯨꯡ ꯑꯔꯣꯟꯕ ꯉꯥꯛꯄꯒꯤ ꯋꯥꯁꯛ ꯂꯧꯈꯤ
1: ꯌꯥꯅ ꯋꯥꯔꯁꯦꯔꯤ ꯗꯥꯃꯣꯗꯔ ꯃꯦꯅꯣꯟ ꯁꯥꯊꯤꯁꯟ ꯑꯦꯟ ꯅꯤꯌꯝ ꯑꯃ ꯃꯔꯤ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യാം.
0: മാക്കലൊയിനാ യു ഡി എഫ് കി മന്ത്രി കുൻമാധോയ് വസക് ലൗഖിബസിംഗി മനുങ്ദ ഹാനഗി വിരോധി ലുസിംഗ്ബ അമസുംഗ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കെ പി സി സി ഗി ഹാനഗി പ്രസിഡന്റ് രമേശ് സെനി ഥാല അമസുംഗ് കെ പി സി സി ഗി ഹൗജിക് പ്രസിഡന്റ് ഒരിബ സനി ജോസഫ് നസിംഗ്ബ ലുസിംഗ്ബ കയ യൗരി വസക് ലൗബുഗി തോറംദ കോൺഗ്രസ് കി പ്രസിഡന്റ് മാലിക് അർജുൻ ഖർഗെ ലോക്സഭാദ വിരോധി ലുസിംഗ്ബ രാഹുൽ ഗാന്ധി നസിംഗ്ബ സരുക് യാഖി. ഡെവലപ്മെന്റ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഡോനർ മന്ത്രാലയ സെക്രട്ടറി സഞ്ജയ് ജാ ജുന ലുസിംഗ്ബ ഫാഷൻ ഡിസൈനർ അമസുംഗ് ഫിസാബിസിംഗി മിഹുട് കാങ്ബു അമഗ ലോക്സഭാഗി അധ്യക്ഷ ഓം ബിർലാഗ രാജസ്ഥാൻഗി കോട്ടാദ ഗരാങ് ഉണക്രെ ഉണബ അതുദ രാജസ്ഥാൻഗി മമിംഗ് ലൈറബ കോട്ടാ ദോരിയ അമസുംഗ് അവാങ് നോംപോക് ഭാരത് കി ഫാവറബ ഇരി സിൽക പുൻസിന്ദുന അനൗബ ഫി മഖലമ പുതോക്നബഗി മതാംഗദ ഖനകി. ശ്രീ ബിർലാന ഹൈ കോട്ടാ ദോരിയ അസി സുംനഗി ഫി അമ ഒയബത നതന ഹദോത്തി ലംദംഗി മസക് താക്ലിബ അമസുംഗ് മഫം അതുഗി ഫിസാബിസിംഗി ഹോനജമൻഗി ഖുദം അമ ഒയരിബനി. നൗന പുതോക്കദരിബ ഫി മഖല അസിന ലൈബാ അസിഗി ഇനാ ഖുല്ലബ ഫിസാലോൻസാഗി മഖൽ അനി പുൻസിന്ദുന അനൗബ മസക് അമ പിബഗ ലോയനന ആർട്ടിസാൻസിംഗദ നൗന ഖുദോംചാബ.